എന്നെ അവിതെ അന്ന് പാട്ടപാട ജീവിതേ കേളാണി സിന്ധു എത്തിയാണേ ഇതിങ്ങേമ ലസ്സന പാട്ടപാട ജീവിതേ നികാമ നികാം ബൊറുവട്ട് ഹാനികര മദ്രവ്യ ഹന്ത നാസ്തികരകാൻ നിപ്പാക്കിയ പണവീടെ അഭിവാട ഹെമദാമ കിയതാണി മേ മതക്കരൻ ഹദാണി റട്ടമ എക്കട്ട് ജാതിക മെഹയുമ പിലിബന്ധവ് ഹാനികര മദ്രവ്യ വെലക്വീമ വെലുവിൻ തമായി മേ വെടസട്ടാണ് റജേ വിസിൻ ക്രിയാത്മക കരലതിയെന്നെ ഇതിന് അഭിവാട നിതറമ മേ പിലിബന്ധവ് മതക്കരണ്ണി ജാതിക വകകീമക് യുത്തുകമക്കറങ്ങന് ഒയാട്ട് ഏതേവൽ മതക്കല യുതുമഹന്ത അപ്പേ റട്ടട്ട് അപ്പേ സമാജയട്ട് ഹാനികര മദ്രവ്യ നിസ സഹ ഏതേവൽ വലട്ട് പുറുതു വെച്ചായ നിസ അബ്ബഹി വെച്ചായ നിസ കൊയ് തരാം വിധിയേ അപഹസുതാവയൻ നെതിവിനോദ കേല നിരന്തരേൻ മാപിട അഹന്ന ദക്കിന്ന ഹമ്പ വെണവാണി ഗുഡാക് വിലാവത് റട്ടേ സിദ്ധ വേണ അപരാദ് വകേമ തമായി മേ ഹുറകാം മേ വകേ ഗുഡാക് ദേവൽ വലട്ട് ഹേതു വേണ് അനിവാര്യമ മേ ഹാനികര മദ്രം നം വശേന്ന് ആട്ടക്കി അന്ന വശവേന്നി നെഹെ മേവിനെ കൊടാ തൊയാ ദണ്ണോണി മുണാദേ ദേവൽ കേല ഇതി മേദേവൽ വലട്ട് പാവിച്ച് കരണ് എക്കപാറക്കറി പുറത്തു പുണാ കേല കിയാന്നി ഈ ദേവൽ വലട്ട് എബ്ബഹി വിനേക്ക അപിട്ട് കിസിമ വിസിയക്കിൻ നവത്തന്ന ബെറിവിനു പസ്സെതി ബെഹെത് വലിൻ ഇട്ട പസ്സേ ഉപദേശന വലിൻ മേ വകേ ഹാനികര മദ്രവ്യാൻ്റെ എബ്ബഹി വുണു കട്ടിയ മുതവാകാന്ന പുളുവാങ് ഹെബൈ ഈട്ടത് വടാ ലേസി അപ്പി ഹാനികര മദ്രവ്യാൻ പാവിച്ച് നോക്കറയി നിക്കാൻ കൽപ്പന കല്ല ബലന്ന അധ്യാപനയെ ലബന കെനിക് നാം മീ ഹാനികര മദ്രവ്യ പാവിച്ചിരിമത്തേക്ക് മീ വിഷ മദ്രവ്യ പാവിച്ചിരിമത്തേക്ക് മൊളയെ ക്രിയാകാരിത്വ അടുവിലാകില്ല ഇട്ട് പസ്സെ ക്ഷണികവ തീരണ ഗന്നതിന് ഹെക്കിയാവ അടുവിലാകില്ല എഗുലങ്ക വെടകട്ടിയതു സമ്പൂർണ്ണ മടാലവിനോണി മത്തക ശക്തിയെ ദുർവല വേണവാ ഇട്ട് പസ്സേ അട എം സി ക്യൂ പേപ്പർ ഗുണത് നികം ഹിതാന്ന പ്രശ്ന ഹത്തറാക്തിനോട് ഹരി പ്രശ്നയിട്ട് ഉത്തരേ മുഖക് ദില ഹിതാകണ്ണ ബെറിവെന്ന തറമട്ട് എഗുലങ്ക മനസ്സ് ഔൾ വേണോ ജോബ് എക്കെ കറകന്ന ഗിയാട്ട് പസ് ഇന്റർവ്യൂ എക്കേതി ദനഗത്തത്തിൻ ഒയാ കവദാ ഹരി മേ ഹാനികര മദ്രവ്യാൻ്റെ എബ്ബഹി വില പാവിച്ച് കല്ല തീനോ കിയല നിക്കമട്ടവാ തിതന്നിപ്പാ ഈ ജോബ് എക്കെ ഹമ്പ വൈകി എഹിന്ദ സുന്ദരവ വിതിന്ന തീന അനാഗതയ മേ പുഞ്ചി മദ്രവ്യ ഖന്ത പൊടി വിലാവക വിനോദയ ഖന്ത നെത്തി കറകന്ന ഇപ്പാ കിയ പണിവിടിയ മങ്ങോയാട്ട മതക്കരണവ ആദരണീയ വെഡിഹിട്ടിയാണ്ട് ദിമൗപ്പിയാണ്ട മതക്കരണ തീന ദെ കാന്താഭിരുമി ഭേദയക് നെത്തുവ് ഹെമോമ പുഞ്ചികാൽ ഇന്നമ മേ വകേ ദേവല്ലോട്ട് എബ്ബഹി കറകന്ന സമാജയെ പിരിസ് ബലാഗന ഇന്നോ ഏകാന്ത മേ വകേ ദേവല്ലോട്ട് എബ്ബഹി വിനേക്ക് അനിവാര്യമ വലക്വാ ഗന്നോണി അപ്പേ തരുണ പറപുറ ഏ വകേമ തമായി കൗറുഹറി ഈ വകേ ദേവല്ലോട്ട് എബ്ബഹി വില ഇന്നവണം അപ്പിട്ട് അവസ്ഥാവ തീരണോ ഈ ദേവൽ വലി ഏകുള്ളങ്ങ മുതവാ ഗന്ന് ഏകുള്ളാണ്ട് ഉപകാര കറ ഏകനാഥ് മതക്കരണ ഗമാന് തമായി അപ്പി ഹെലോ ഹെലോ സത്യാന്തയും ഈലങ്ക സിന്ധു അഹന്നയാണ് ഹദാന്നി ഹെബൈ ഈട്ട കലിങ് കട്ടിയേക്കതു കറകാന്ന് ഓണി ജണിമല്ലി അപ്പിവാ തെക്കത്തു കറകാന്ന കേല യട്ടിയാൻ തൊട്ട് പറുസെല്ലി തീന സേപാലി ഹോട്ടലിലേക്ക് ഇന്നങ് അപ്പേ സേപാലിക അക്ക മെസ്സേജ് കാക്ക് ദാല തീന തറിന്തു എലവലു കടയിൽ നിന്ന് മല്ലിവായി നങ്കിവായി തെക്കത്തു കറകാന്ന കേല കിയനോ മങ്കുട കാതറി നെക്കത്തു കറകാന്നങ് ഈട്ട് പസ്സി അന്ന ഹദാന്നി നാവല പിട്ടിയേ തീയെന്ന് ഹൽഗൊല്ല പെത്തട ഗിഹില്ല എന്ന് മെസ്സേജ് എക്കാക് ദാല തീനോ അപ്പിട്ട് സിന്ധുവാക് ദിന്ന കേല സുദർശനീയക്ക ദുവ ഷെനോ പുതാ മെതുൽ വകേമ തമായി ഹസ്ബൻഡ് റോഷാൻ മേ കട്ടിയ വെക്കത്തു കറകാന്ന കേല കിയാന്നി ഗൊഡാ കാതറി നൊഗൊല്ല ഹെമോമ മേ ഹന്ന യാന സിന്ധുവട്ട് എക്കത്തു കറകാന്നവ കേകാലെ കങ്കിരിയെ ഹെട്ടിമുള്ള ഇതാങ് ചന്ദിമാ പഹന്തിര കിയന തെന ഇതാങ് അപ്പൊ ഈ ലാലനീ അക്ക മെസ്സേജ് എക്കാക് ദാല തീന സുധു റേണു ഏ വകേമ തമായി സുധു അമ്മ കുയേട്ടൊളിന്ന ചാന്ദിനാങ്കി മേ ഹെമോമ എക്കത്തു കറകാന്ന കേല മെസ്സേജ് എക്ക ദാല തീയന്നി ഗൊഡാ കാതറി നൊഗൊല്ല ഹെമോമ മേ സിന്ധുവട്ട് എക്കത്തു കറകാന്നവാ